0: ചെയ്യുകയും
1: സ്റ്റുഡന്റ് ഹാസ് ടു ലേൺ ദീസ്.
0: കനുക ഈനാട്ടി ഗ്രന്ഥപരിചയമേ വിദ്യഗാ ഭാവിച്ചരാതു.
1: യു ഷുഡ് നോട്ട് കൺസിഡർ ടെക്സ്റ്റുവൽ നോളജ് ആസ് എഡ്യൂക്കേഷൻ.
0: സമാജ സുക്ഷേമാന്നി ഗുർത്തിഞ്ചി ദേശം യൊക്ക ഭവിഷ്യത്തുനു ഗുർത്തിഞ്ചി വ്യക്തി യൊക്ക വ്യക്തിത്വാനി കൂടാനു വ്യക്തം ചെയ്യാലി.
1: വൺ ഹാസ് ടു എക്സ്പ്രസ് ഹിസ് ട്രൂ നേച്ചർ ഓഫ് ഹ്യൂമൻ ക്വാളിറ്റി, കീപ്പിംഗ് ഇൻ വ്യൂ ദ വെൽഫെയർ ഓഫ് ദ സൊസൈറ്റി ആൻഡ് ദ ഫ്യൂച്ചർ ഓഫ് ദിസ് കൺട്രി.
0: മാനവത്വം അനഗാ എന്തൊക്കെ പവിത്രമൈനതോ, എന്തൊക്കെ ദിവ്യമൈനതോ, എന്തൊക്കെ ഭവ്യമൈനതോ, എന്തൊക്കെ നവ്യമൈനതോ ഒക്കത്തൂരി വിചാരിച്ചാലി.
1: യു ഹാവ് ടു എൻക്വയർ ഫോർ എ മൊമെന്റ് ദ സാങ്ക്ടിറ്റി ആൻഡ് ദ ഡിവിനിറ്റി, ദ നോവൽറ്റി ഓഫ് ദ ഹ്യൂമൻ ലൈഫ്.
0: എട്ടി വിദ്യലു ജഗത്തിനി എരുകനട്ടി പക്ഷി ജാതുലു പശുവുലു പരമമൈന നിയമമുനു ഗൂർച്ചി ജീവിമ്പ നേർച്ചിയുണ്ട്. ഇന്ത തെളിവിയു കലിയു മാനവുടു തെളിവിലേക്ക് ആ ഗുണമുണ്ട് നേർച്ചുകൊലേക്കുന്നു.
1: ബേർഡ്സ് ആൻഡ് അനിമൽസ് വിതൗട്ട് എനി ഫോർമൽ എഡ്യൂക്കേഷൻ ദേ അബ്സർവ് സ്ട്രിക്ട് ഡിസിപ്ലിൻ, ബട്ട് മാൻ വിത്ത് ഓൾ ഹിസ് നോളജ് ഡസൻ്റ് ഫോളോ ദാറ്റ് കോഡ് ഓഫ് കോണ്ടക്ട് ആൻഡ് ഡിസിപ്ലിൻ.
0: ജന്തുനാം നരജന്മ ദുർലഭം.
1: ഹ്യൂമൻ ലൈഫ് ഇസ് റെയർ ഓഫ് ഓൾ ദ
0: ക്രിയേഷൻ. ദുർലഭം.
1: ഹൗ ഡു യു സേ ദാറ്റ്?
0: ആഹാര നിദ്ര ഭയമൈനാദുലെന്തു പശുപക്ഷി മൃഗാദുലക്കു മാനവനക്കു എട്ടി വേദമു ലേദു.
1: ഇൻ റെസ്പെക്ട് ഓഫ് ഫുഡ്, sleep, fear and procreation, there is no difference between humanity,
0: manam narana adikam visheshah gnanena shunyah pasubhis samanah. gnaname manavuliyendu pradhanamaitvanti okka netram.
1: wisdom is the main eye gifted to mankind.
0: ee gnana netrame lekundina pasuvuto samanam.
1: without this eye of wisdom he is just an animal.
0: kanuka manavuniki moodava netramu vidya.
1: Therefore, the third eye is this knowledge.
0: Itti pavitramaitvanti yokka vidyendu seelame pradhanamaitvanti pranamuga bhavinchali.
1: In this sacred knowledge we should consider character most important.
0: Enni vidham nenukunte yokka vedamulu chadivinappatikini shastramulu uchcharinchinappatikini mukhyamainatundi manavata vilavanu gurtinchadaniki prayatninchali.
1: We may chant and repeat the Vedic texts and all sacred texts, but we have to recognize the human values above all.

0: ദൈവാദീനം ജഗത്സർവം സത്യാദീനം തു ദേവതം.
1: That Bhagwan Baba delivered on 18th of May 2000 during the summer course of Indian culture and spirituality in Vrindavan, Bangalore.